ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ ഇവിടെ പ്രസൻറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. രാവിലെ നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റും. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. രാമായണ മാസമൊക്കെ തുടങ്ങി കുറേ ആൾക്കാരൊക്കെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കടക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലും കൂടെയാണല്ലേ. എന്തായാലും കർക്കിടക മാസം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കുറേ പേര് ഈ പറഞ്ഞ പോലെ ഉഴിച്ചിൽ, തിരുമ്മൽ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കർക്കിടക കഞ്ഞി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കർക്കിടകം റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റാവട്ടെ, ഉഷാറാവട്ടെ, ഈ ഒരു കർക്കിടക മാസം അടിപൊളിയാവട്ടെ. എന്തായാലും ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് സ്വാതന്ത്ര്യം ഉത്തരവാദിത്വം കൂടിയാണ്, അതിനാൽ അതിനെ പലരും ഭയപ്പെടുന്നു കേട്ടോ. ശരിയാണോ? തിരിച്ചുവരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. സോ ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர்ஷே மீரா ஒளியோன்மை ரேடியோ 90 FM கேட்டறிஞ்சு கூட்டுக்கூடாம். யெஸ், സ്വാതന്ത്ര്യം ഉത്തരവാദിത്തം കൂടിയാണ്. അതിനാൽ അതിനെ പലരും ഭയപ്പെടുന്നു. ശരിയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സത്യമാണോ മല്ലയ്യ? കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് വളരെ സത്യമാണ് എന്നതാണ് കേട്ടോ. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രീഡം വേണം, നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കണം, ഇരിക്കണം, ചിരിക്കണം, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളിൽ ആൻസറബിൾ ആവേണ്ടതുണ്ട്. ഈവൻ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ജീവിതത്തിനെ കുറിച്ച് ആൻസറബിൾ ആവണം. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരോട് ആൻസറബിൾ ആവണം. അതൊരു ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ എത്രത്തോളം സക്സീഡായി എന്നുള്ളൊരു ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല, ഫ്രീഡം ഇല്ല എന്ന് പറച്ചില്ല നിർത്തുക എന്നതല്ലാതെ അതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഉത്തരവാദിത്തം നമ്മൾ കാണിക്കാറില്ല കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ

നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു വിഷസ് വന്നിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ വിഷാണ്. മേഘയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേഘയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പാർവതിയുടെ ബർത്ത്ഡേ ആണ്. സോ പാർവതി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് പെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഒരിടയ്ക്ക് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ പാമ്പ് വീടുകളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാളത്തിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു, ഈ വിറകുകളുടെ സൈഡിലിങ്ങനെ ഒളിച്ചിരിക്കുന്നു, പാമ്പ് കടി ഏൽക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എന്നൊക്കെ കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളൊരു പഴമൊഴിയായിട്ട് മാത്രമേ പറയാറുള്ളൂ, അവനാണല്ലേ അല്ലെങ്കിൽ അവളാണല്ലേ ഈ ഒരു റീസണ് കാരണം, അപ്പോൾ അവരെയും കൊണ്ട് തന്നെ, ആ കടിച്ച പാമ്പിനെയും കൊണ്ട് തന്നെ നമുക്ക് വിഷം എടുപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും എനിവേ, നമ്മളിങ്ങനെ ബനാന ടോക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കടിച്ച പാമ്പിനെയും കൊണ്ട് വിഷം എടുപ്പിക്കുന്നതല്ല, കടിച്ച പാമ്പിൻ്റെ വിഷം മളക്കാനായിട്ടൊരു സെൻസർ വന്നിട്ടുണ്ടെന്നാണ്. തിരിച്ചു വരാം അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കടിച്ച പാമ്പിന്റെ വിഷമടക്കാൻ കഴിയുന്ന ഒരു സെൻസറിനെ കുറിച്ചായിരുന്നു. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വിഷാംശം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് അതനുസരിച്ചുള്ള മരുന്ന് തരാൻ പറ്റുള്ളൂ. ഈവൻ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി പനി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതനുസരിച്ചുള്ള മരുന്നിന്റെ ഡോസേജ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണ്ണയിച്ച് മറുമരുന്നായിട്ടുള്ള ആന്റിവനം ആവശ്യമായ അളവിൽ നൽകാൻ സഹായിക്കുന്ന ബയോ സെൻസർ തയ്യാറായിട്ടുണ്ട് കേട്ടോ. യെസ്, തൃശ്ശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയും തിരുവനന്തപുരത്തെ കേരള ബയോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നാണ് സെൻസർ വികസിപ്പിച്ചത്. നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറിയും ഇവിടെ പ്രസന്റ് ആണ്. സംസാരിച്ചുകൊണ്ടിരുന്നത് കടിച്ച പാമ്പിന്റെ വിഷം അളക്കാൻ കഴിയുന്ന ഒരു ബയോ സെൻസറിനെ കുറിച്ചായിരുന്നു ഇല്ലേ. സർഫസ് പ്ലാസ്മോണുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൻസർ വിഷ ചികിത്സാ രംഗത്തെ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് വഴി തുറക്കുമെന്നാണ് അവകാശപ്പെടുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. രാജ്യത്ത് പ്രതിവർഷം 500,000 പേരെങ്കിലും പാമ്പുകടി ഏറ്റ് മരിക്കുന്നതാണെന്നാണ് കണക്കുകൾ പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണക്കുകളിൽ പറഞ്ഞ കാര്യവും ഇതൊക്കെ തന്നെയായിരുന്നു. മുറിവിൽ നിന്നുള്ള ശ്രവമോ കടിയേറ്റ ആളിന്റെ ഒരു തുള്ളി രക്തമോ മൂത്രമോ സെൻസറിൽ ഇട്ടിച്ചാൽ ശരീരത്തിൽ കടന്ന വിഷത്തിന്റെ അളവ് അതിവേഗം അറിയാനാവുമെന്നാണ് ഈ ഒരു സെൻസറിന്റെ പ്രത്യേകത കേട്ടോ. സെൻസറിൽ ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പ് വഴിയാണ് ഇത് സാധിക്കുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് പെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

വൺസ് അഗെയിൻ എ വെരി വാം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും നിറ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കടിച്ച പാമ്പിന്റെ വിഷമളക്കാൻ കഴിയുന്ന ഒരു ബയോസെൻസറിനെ കുറിച്ചായിരുന്നു കേട്ടോ. മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരട്ട മണ്ടലി എന്നീ പാമ്പുകളുടെ വിഷത്തിലെ ഓരോ ഘടനയുള്ള മാംസത്തെ വേർതിരിച്ചെടുത്ത് അതിനെ ആന്റിബോഡി ആക്കി മാറ്റി ചിപ്പിൽ പുരട്ടിയാണ് പരിശോധന നടത്തുന്നത്. വിഷത്തിന്റെ അളവ് കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള അളവിൽ ആന്റിവെനം നൽകിയാൽ മതിയെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ പറയുന്നത്. ഇനി ഈ ഒരു സെൻസർ പാമ്പുകടി ഏറ്റാൽ മാത്രമാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും നിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കടിച്ച പാമ്പിന്റെ വിഷമളക്കാൻ കഴിയുന്ന ബയോ സെൻസറിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരട്ടമണ്ഡലി എന്നീ പാമ്പുകളുടെ വിഷത്തിലെ ഓരോ ഘടനയിലെയും മാംസത്തെയും വേർതിരിച്ചെടുത്ത് അതിനെ ആന്റിബോഡി ആക്കി മാറ്റി ചിപ്പിൽ പുരട്ടിയാണ് പരിശോധന നടത്തുന്നത്. എന്നാൽ ഇത് പാമ്പിന്റെ കേസിൽ മാത്രമാണോ പോസിബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. ചിലന്തി, തേൾ തുടങ്ങിയവ കടിച്ചാലും ഇങ്ങനെ പരിശോധിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ. എന്തായാലും ഇങ്ങനത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് വഴിതെളിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടു കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഇങ്ങനെ അടയ്ക്കാനായിട്ട് ഞാനിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സ്വാതന്ത്ര്യം ഉത്തരവാദിത്തം കൂടിയാണ്, അതിനാൽ അതിനെ പലരും ഭയപ്പെടുന്നുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊരു അഡീഷണൽ ഉത്തരവാദിത്തമാണ്, അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയുടെ ബേസിസിൽ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ഭയപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അത് തൊട്ടാ കൈപൊള്ളുമോ എന്നുള്ളൊരു ഡൗട്ടും നമ്മുടെ ഉള്ളിലുണ്ടാവും. സോ അങ്ങനെ ഒന്നും നോക്കണ്ടേ, നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക, ഭയപ്പെടാതെ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനി അടുത്ത ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് ആർ ജെ മിറ സൈനിങ് ഔട്ട് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് 12.

Hi, hello, very, very, very good morning. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90 FM. Ketarinje kootukudam. Do not think of today's failure, but of the success that may come tomorrow. ഇന്നത്തെ തോൽവിയെ കുറിച്ചിട്ട് ആരും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പകരം എന്തു വേണം, നാളെ വരാനിരിക്കുന്ന വിജയത്തെ കുറിച്ചിട്ട് ചിന്തിക്കുക. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഹെലൻ കെല്ലർ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പേരാണത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേയധികം കേട്ടിട്ടുണ്ടല്ലേ ആളെക്കുറിച്ച്. കാഴ്ചശക്തി ഇല്ലാത്ത, കേൾവിശക്തി ഇല്ലാതെ തന്നെ തൻ്റെ മിറാക്കിൾ ലൈഫ് വെച്ചിട്ട് ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ, ഒരു ബിഗ് റോൾ മോഡൽ എന്ന് പറയാം. ആളുടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു തോട്ടാണ് കേട്ടോ ഇത്. ചത്ത കുട്ടിയുടെ ജാതകം നമ്മൾ വായിക്കരുത് എന്ന് പറയില്ലേ, അത് തന്നെയാണ് വളരെ സാഹിത്യപരമായിട്ട് നമുക്ക് ഹെലൻ കെല്ലർ പറഞ്ഞു തരുന്നത്. എന്തായാലും നാളെ വരാൻ പോകുന്ന വിജയത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് നല്ല പാട്ടുകളിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா.

Once again, a very warm good morning and welcome back to the show Magic Logic. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലിയാണ് കേട്ടോ കൂടെയുള്ളത്, വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. അപ്പോഴേ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തോൽവിയുടെ കാര്യമാണല്ലേ. തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നമുക്ക് പറയാറുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് എന്നറിയോ? തോൽക്കുമ്പോഴാണ് ജയിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം, എത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം, എങ്ങനെയൊക്കെ പരിശ്രമിക്കണം, ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാനായിട്ട്, എങ്ങനെയൊക്കെ എത്തും നമ്മൾ എന്നൊക്കെയുള്ള തിരിച്ചറിവ് സാധിക്കുള്ളൂ, തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ തോൽവിയും ഓരോ പുതിയ പാഠങ്ങളാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സക്സസ് കൈവരിക്കാനായിട്ടും സാധിക്കുകയും ചെയ്യും. കൂടുതൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തോൽവിയെക്കുറിച്ച് ആലോചിക്കാതെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നേരിട്ടോ മാജിക് ലോജിക്കുമായിട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണുള്ളത്. നെൽസൺ മണ്ടേല നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണല്ലേ. ദ ഗ്രേറ്റ് ലീഡർ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഡു നോട്ട് ജഡ്ജ് മീ ബൈ മൈ സക്സസ്, ജഡ്ജ് മീ ബൈ ഹൗ മെനി ടൈംസ് ഐ ഫെൽ ഡൗൺ ആൻഡ് ഗോട്ട് ബാക്ക് അപ്പ് അഗെയിൻ. എൻ്റെ വിജയം കണ്ടുകൊണ്ട് എന്നെ ഒരിക്കലും മാർക്കിടരുത്, എന്നെ ജഡ്ജ് ചെയ്യരുത്. പകരം എന്ത് വേണം, ഞാൻ എത്ര തവണ തോറ്റു, അതിൽ നിന്നും ഞാൻ എത്ര തവണ മുന്നോട്ട് വന്നു, ഉയർത്തെഴുന്നേറ്റു, അതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്നെ ജഡ്ജ് ചെയ്യാനായിട്ട്, എന്നെ വിലയിരുത്താനായിട്ട്. എന്തായാലും അടിപൊളി വാക്കുകളാണല്ലേ അത്. നമ്മളെ എത്ര തവണ ജയിക്കുന്നു എന്നതിലല്ല കാര്യം, എത്ര തവണ തോറ്റിട്ടും എന്നൊക്കെ എപ്പോഴൊക്കെ മുന്നോട്ട് വന്നു, ജയിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നതിലാണ് എല്ലാത്തിൻ്റെയും അവസാനം ഇരിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to the show Magic Logic. It's me, RJ Anjali. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഓരോരോ വയസ്സ് ചെല്ലുന്തോറും സ്കിന്നിലൊക്കെ ചുളിവുകൾ ഇങ്ങനെ മാറി മാറി വരികയാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ വരുന്ന റിങ്കിൾസ്. ഇപ്പോൾ ചുളിവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട്, നമ്മുടെ സ്കിന്നിനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ സൗന്ദര്യ സംരക്ഷണ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എന്നുള്ളതല്ലേ, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. എന്താണ് സംഭവം, എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ അറിയാം. പക്ഷേ വഴിയേ തന്നെ പറഞ്ഞുതരാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈ റേഡിയോ 90 FM മാജിക് ലോജിക്കിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് ഉള്ളത്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ടൈപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ റിങ്കിൾസിനെയൊക്കെ കുറച്ചിട്ട് സ്കിന്നിലെ മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്യൂരിഫൈഡ് ഫോമിലുള്ള ബോട്ടിലിനും ടോക്സിൻ ആണ് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ടെമ്പററിയാണ് കേട്ടോ. നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്താലാണ് നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഫേഷ്യൽ മസിൽസിനെയൊക്കെ റിലാക്സ് ആക്കിയിട്ട് സ്മൂത്തും യങ്ങും ആയിട്ടുള്ള സ്കിൻ അപ്പിയറൻസ് നമുക്ക് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രെ മെസ്സി, മെസ്സി നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

Once again, a very warm welcome back to the show Magic Logic. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി അഞ്ജലി ആണിട്ടുള്ളത്. ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞല്ലേ ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാനിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഷെഡ്യൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി പോലത്തെ സർജിക്കൽ പ്രൊസീജറും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പമാണ്. അനസ്തേഷ്യ പോലെയുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. പുതിയ റിങ്കിൾസിൻ്റെ ഫോർമേഷനെയും ഇത് തടയുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻ്റ് അത്യാവശ്യമാണോ, റിസൾട്ട്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുമോ, നമ്മുടെ കൈൻഡ് ഓഫ് സ്കിന്നിന് ഇത് എത്രമാത്രം യോജിച്ച് പോകുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനിറങ്ങിത്തിരിക്കാനെന്ന് മാത്രം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന കാരണം നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് ഇത് യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ഫ്യൂ ഡേയ്സിൽ തന്നെ വളരെ വലിയൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. സംഭവം എന്തായാലും അടിപൊളിയാണല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുകളവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, പാട്ടൊക്കെ കേട്ടിട്ട് ഉഷാറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഏതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനും വലിയ രീതിയിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ബോട്ടോക്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിൽ വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ചിലർക്ക് ചെയ്ത ഉടനെ തന്നെ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ആ പോർഷനിൽ ചെറിയ സ്വെല്ലിങ്ങും ചുവപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മൈൽഡായിട്ടുള്ള ഒരു ഹെഡ് ഏക്ക് ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യാറുള്ളത്, ഉണ്ടാവാറുള്ളത്. പിന്നെ പലരുടെയും സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് പലതരത്തിലാണല്ലേ. വളരെ റെയർ ആയിട്ട് ഈ മസിൽ വീക്ക്നെസ് ഒക്കെ ചിലരിൽ നമ്മൾ കാണാറുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ. ബ്രീത്തിങ് ഇഷ്യൂസ്, സ്വെലിങ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ ഇഞ്ചെക്ട് ചെയ്ത സൈറ്റിൽ അതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടോക്സിക് കണ്ടൻറ് സ്പ്രെഡ് ആവാനുള്ള ചാൻസും കൂടിയുള്ള കാരണം കുറച്ച് അപകടം നിറഞ്ഞതാണ്. എന്നാൽ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് വേറൊരു വിരോധവും ഇല്ല കേട്ടോ. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് തന്നെ ചെയ്യണം ട്ടോ. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സ്കിന്ന് നമ്മുടെ സ്വന്തമാണ്, വേറെ ആരും അതിന് വേണ്ടിയിട്ട് പങ്കുവെക്കാനായിട്ട് വരില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, ബോട്ടലിനും അല്ലെങ്കിൽ പശുവിൻ്റെ പാലിനൊക്കെ അലർജിക്ക് ആയിട്ടുള്ളവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കേ വേണ്ട കേട്ടോ. വീണ്ടും പറയുകയാണ്, ഇതൊരു ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ്, ടെമ്പററി സൊല്യൂഷനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുക. എന്തായാലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആവശ്യമുള്ളവർ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

ബോട്ടോക്സ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി ഏജിങ്ങിന് ഒന്ന് രണ്ട് ഹോം റെമഡീസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരട്ടെ. ദിസ് ഇസ് ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നെക്കിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആവുകയും ചെയ്യും, റിങ്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറയും ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അരിപ്പൊടി പാൽ തേൻ മിക്സ് ആക്കിയിട്ട് ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഏജിങ്ങിന് സൂപ്പർ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടും. ത്രേ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്നേ. പുറമേക്ക് പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും സ്വല്പം ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺഷ്യസ് ആണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുക. തിരിച്ചു വരാം. നമ്മുടെ പാട്ടുകളൊക്കെ അവിടെ പാട്ടുപെട്ടിയിൽ വെയിറ്റിംഗ് ആണ്. അതൊക്കെ തുറന്ന് കുറച്ച് പാട്ടൊക്കെ പുറത്തേക്ക് എടുക്കണ്ടേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് ഇട്ടുള്ളത്. കറുപ്പതാ എനക്ക് പിടിച്ച കളറ് അവ കണ്ണ രണ്ടോ എന്നെ മയക്കം തൗസൻഡ് വാട്ട്സ് പവറ്. കറുപ്പതാ എനക്ക് പിടിച്ച കളറ് ഇതെന്തപ്പോ പാട്ട് എന്നല്ലേ ചിന്തിക്കുന്നത്? വെറുതെ ഇരുന്നപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയൊരു കാര്യം ആലോചിച്ചു. കറുപ്പ് കളറാണ് ഞാൻ എടുത്ത ഡ്രസ്സ് കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര കളർ കണ്ടാലും കറുപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ. വേറൊന്നും കൊണ്ടല്ലേ, കറുപ്പിന് അത്രമാത്രം ഒരു ആകർഷണീയതയുണ്ട്. കറുപ്പ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ സാരി ആവട്ടെ, ചുരിദാറാവട്ടെ, ടോപ്പുകളാവട്ടെ, പട്ടുപാവാടയാവട്ടെ, എന്തിനായാലും കറുപ്പിനൊരു പ്രത്യേക അട്രാക്ഷനാണ് അല്ലേ. നമ്മളെല്ലാവരും ഇതന്നെയാണ്. കാരണം എന്താണെന്നറിയോ, കറുപ്പിന് നമ്മൾ ആരിട്ടാലും ഏത് ടൈപ്പുള്ള സ്കിന്നുള്ളവരിട്ടാലും കളർ കുറഞ്ഞവരായാലും കളറുള്ളവരായാലും എല്ലാവർക്കും ഒരുപോലെ യോജിച്ച് പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. നല്ല ത്രെഡ് വർക്കുള്ള കറുപ്പ് സാരിയും കൂടെ നല്ല മെറ്റാലിക് കളറിലുള്ള ഓർണമെൻറ്റ്സും ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്ക് തന്നെയാണല്ലേ. വളരെ സൗന്ദര്യമില്ലാത്തവരാണെങ്കിലും ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് കാണുകയല്ല, എന്നാലും പറയുകയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാണ് കേട്ടോ. എന്തായാലും ബാഹ്യ സൗന്ദര്യം കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളറിൽ വരുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണല്ലേ. എന്തായാലും ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. ബ്ലാക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരിലും കുറേ ഉള്ളതാണ്, എന്നാലും ബ്ലാക്കിനൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ കേട്ടോ. എന്തായാലും അമ്മയുടെ അടുത്ത് നിന്നൊക്കെ എപ്പോഴും ചീത്ത കേട്ടാലും ബ്ലാക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്, കോമൺ കളറായിട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതും. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. It's me, RJ Anjali, with your favorite show, Magic Logic. മധുരം ഇഷ്ടമില്ലാത്തവര് ആരും ഉണ്ടാവില്ല അല്ലേ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ട്രൈ ചെയ്യുന്നതും സ്വീറ്റ്സിൽ അല്ലെങ്കിൽ ഡെസേർട്സിലാണ് പതിവ്. അപ്പോൾ നമുക്കും ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ട്രൈ ആക്കിയാലോ. ക്യാരറ്റ് സ്വല്പം പാല് ചേർത്ത് അരച്ചെടുത്തിട്ട് ഒരു പാനിൽ സ്വല്പം നെയ്യ് ചേർത്ത് ഈ ഒരു അരപ്പ് അതിൽ ചേർത്തിട്ട് ക്യാരറ്റിൻ്റെ പച്ചകുത്ത മാറും വരെ നല്ലപോലെ സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് അരക്കപ്പ് റവ കൂടി ചേർത്തിട്ട് സ്വല്പം ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ, സ്റ്റോവ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ സ്വല്പം എണ്ണ തടവിയിട്ട് ബോയിൽസിൻ്റെ പരുവത്തിൽ അത് ഉരുട്ടി എടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 കപ്പ് പാലും ആവശ്യത്തിന് 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചേർത്ത് തിളപ്പിക്കുക. തിളച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ സ്വല്പം പാല് ചേർത്തിട്ട് ഇളക്കി വേവിച്ച് വെച്ച ബോൾസും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു എക്സ്പെരിമെൻ്റ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, പേര് നമുക്ക് ഇഷ്ടമുള്ളതിടാം. പക്ഷേ പായസവും ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ച മടുത്തവർക്ക് ഇനി ഇതൊന്ന് ട്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി വിഭവമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈ റേഡിയോ 90 FM കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ മാജിക് ലോജിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട്. വേഗം ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ നിങ്ങളെയും കാത്തിട്ട്.

Welcome back. A very, very, very good afternoon. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ജയിക്കണം, മുന്നേറണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവാനായിട്ടും അതിൻ്റെയൊക്കെ തീവ്രത കൂട്ടാനായിട്ടും ഓരോ തോൽവിക്കും സാധിക്കണം. അങ്ങനെ മുന്നേറുമ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ പോലെ പഴയ ഓർമ്മകളെയും അതുപോലെ തന്നെ ഡിസ്കറേജിംഗ് ആയിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ വാക്കുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ ഷോ ഇന്നിവിടെ അവസാനിക്കേണ്ട സമയമായി. സിനിമാ ലോകത്തെ പുതിയ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഗോസിപ്സൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ ആർ ജെ നീരജ ജാനകി വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഹോട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഇപ്പം ഇടിച്ച് കയറി വരും. എന്തായാലും അപ്പോഴേക്കും കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തായാലും നാളെ അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വീണ്ടും കേട്ടുമുട്ടാം നാളെ എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

இஸ் மை ரேடியோ 90 FM and you are listening to Last Bench. கூட நான் ஆர்ஜே ஹெலீனா. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി വായിച്ചു. ദ സ്റ്റോറി വാസ് ലൈക്ക് ദിസ്: ഒരു മനുഷ്യൻ കുറേ നാളുകളായിട്ട് ഒരു ഏണി കയറിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹി വാസ് വെരി ടയേർഡ്. പക്ഷേ എന്നാൽ എല്ലാ ദിവസവും ആൾ മുമ്പോട്ട് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആൾ മനസ്സിലാക്കുന്നത് ഇത്ര നാൾ കയറിക്കൊണ്ടിരുന്ന ഏണി ശരിക്കും ചാരി വെച്ചിരുന്നത് ഒരു തെറ്റായ മതിലായിരുന്നു എന്ന്. ശരിക്കും നമ്മൾ എങ്ങനെയാണല്ലോ, ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? സൊ ഹിയേഴ്സ് ടുഡേസ് ക്വസ്റ്റ്യൻ ഫോർ ലാസ്റ്റ് ബെഞ്ച്: ഇസ് ബീങ് ബിസി ഇസ് സെയിം എസ് ബീങ് പ്രൊഡക്റ്റീവ്? അല്ലെങ്കിൽ നമ്മളും ശരിക്കും ഒരു തെറ്റായ ഏണി കയറിക്കൊണ്ടിരിക്കുകയാണോ? യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM ആൻഡ് കൂടെ ഞാനാണ് ആർ ജെ ഹെലീന.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ കാര്യങ്ങള് ഏറ്റവും കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ പാരന്റ്സിനാണല്ലേ. അവർ ഈ ഒരു ഉച്ചനേരമാകുമ്പോൾ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഈ രാത്രിയാകുമ്പോൾ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ അവരിങ്ങനെ ചോദിക്കും. ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഈ കാര്യങ്ങളെല്ലാം പറയണോ എന്നൊക്കെ. പക്ഷേ ഈ പാരന്റ്സിന് അവരുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നറിയണം. ആ ഒരു സ്നേഹം കൊണ്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരാള് വിളിക്കാനായിട്ടുള്ളത് നല്ലതല്ലേ. ചില സമയത്ത് ചിലർ പറയുന്ന ചില വാക്കുകൾ ഉണ്ട്, നീ ഓക്കെ ആണോ, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്, ചെറിയൊരു ചോദ്യമായിരിക്കും. പക്ഷേ ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ കൂടെയുള്ള ഒരു ഫീൽ ആണ് അല്ലേ. ശരിക്കും അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ പാട്ടുകൾക്ക് ശേഷം. കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജ്ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്നൊക്കെ

നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സിനിമ വിശേഷങ്ങൾക്കുള്ള ഒരു സമയമായിരിക്കുകയാണ്. എന്ന് പറയുന്ന മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എപ്പോഴും പറയാറുള്ളത് ഈ ഹൊറർ റിലേറ്റഡ് ആണല്ലേ. പക്ഷേ ഹൊറർ ഒന്നല്ല, പക്ഷേ കുഞ്ഞുനാളിൽ നമ്മുടെ എല്ലാവരെയും ചോക്ലേറ്റ് ഹീറോ ആയ നമ്മുടെ സൂര്യ അഭിനയിച്ച ഒരു സിനിമ കണ്ട് പേടിച്ച്, എന്തിനാ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഷേഡോ പോലും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എന്ന് കൂടി എനിക്കറിയില്ല. പേടിക്കാൻ മാത്രം അത്രയും വലിയ സീൻസ് ഇതിലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. എന്നാ കുഞ്ഞുനാളിൽ പേടിപ്പിച്ച ഒരു മൂവി എന്നാണ് ഞാൻ ഈ ഒരു സിനിമയെ പറയാറ്. ഏതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2009 നമ്മുടെ സൂര്യ നായകനായി എത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ അയൻ. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ഇപ്പൊ തിങ്ക് ചെയ്തിട്ടുണ്ടാവും ഇതിൽ എവിടെയാണ് പേടിക്കാനായിട്ടുള്ളത് എന്ന്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ഏതായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് അടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ രാജ ചോരകിയാണ്. യെസ്, അപ്പൊ നമ്മുടെ അയൻ മൂവിയിലേക്ക് വരുമ്പോ അതൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലേ. കെ വി ആനന്ദ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ നമ്മുടെ സൂര്യയും അതുപോലെ തന്നെ തമന്നിയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ഏതായാലും ഈ ഒരു കഥയിലേക്ക് വരുമ്പോ ദേവ എന്ന യുവാവിന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു സിനിമ സഞ്ചരിക്കുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണക്കാരായി തോന്നുന്ന ഈ ദേവ യഥാർത്ഥത്തില് കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട അപകടകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഒരു വലിയ കടത്തുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളും അതുപോലെ തന്നെ വഞ്ചനകളും അതിജീവിച്ച് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവയുടെ ആവേശകമായ യാത്രയാണ് ചിത്രത്തിൽ പറയുന്നത്. ആൻഡ് മികച്ച ആക്ഷൻ രംഗങ്ങളും ഹാരിസ് ജയരാജന്റെ സംഗീതവും ചിത്രത്തെ ഏറെ ജനപ്രിയമാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പേടിപ്പിച്ച സിനിമയാണെങ്കിലും ഈ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ പാട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുവണ്ടിയിലെ പാടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ. അതിനുശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊടുക്കൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്. ഈ അയൺ മൂവിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോ തിങ്ക് ചെയ്യുന്നുണ്ടാവും, ഇതിലെ പേടിക്കാനായിട്ടുള്ള ഭാഗം അവിടെ പേടിക്കാനായിട്ട് എന്തായിരിക്കും എന്ന് നിങ്ങളിപ്പോ തിങ്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്മഗ്ലിംഗ്സിനെ കുറിച്ച് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്ന ആ ഒരു സീന്. ആക്ച്വലി ഈ ഒരു സിനിമ കാണാനായിട്ടിരുന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൂര്യ ചോക്ലേറ്റ് ബോയ്സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും നേരെ വിപരീതമായിട്ടും ഇങ്ങനെ കാണുമ്പോ അവോ എന്താന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് പറയും ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നത്. ഇതിപ്പോ എല്ലാവർക്കും തോന്നണമെന്നില്ല, പക്ഷെ ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ കുറച്ചുപേർക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള വേറെയും സിനിമകളൊക്കെ കാണും, വളരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മൂവീസ് ഏതൊക്കെയാണ്. ഏതായാലും അതൊക്കെ നമുക്ക് നോക്കാം. അപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്, കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഇറച്ചിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, സയൻ മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കുറെ പേർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസിലൊന്നാണ് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഒരു പാട്ടൊക്കെ ഒരു നൊസ്റ്റു തന്നെയാണല്ലേ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണുമെന്ന്. എന്നാലും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ സൂര്യ, അതായത് ദേവ്, കടത്ത് സംഘത്തിന്റെ മുഖ്യ വില്ലനായ കമലിനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും നേരിടുന്നതും അതുപോലെ തന്നെ നിരവധി ും ആക്ഷൻ രംഗങ്ങളും ആണല്ലേ. പിന്നെ ലാസ്റ്റില് ഒരു പുതിയൊരു ജീവിതം തുടങ്ങുന്നതും അതുപോലെ തന്നെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അയൺ സിനിമ പ്രധാനമായും ഒരു ആക്ഷൻ എന്റർടൈനർ ആണെങ്കിലും കുറ്റകൃത്യങ്ങളുടെയും ഫലങ്ങളെ കുറിച്ചും സത്യസന്ധയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഉള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രമാണ്. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ടോ? പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഏർഷേ ദിരാജ് ശാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഈ പുതിയ സിനിമയിലേക്ക് വരുമ്പോ തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിനെ നായകനാക്കി ഹനൂർ രാഘവ് കൂടി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആക്കോള റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ. ഹൗസി എന്ന പേരിട്ടിരിക്കുന്ന ചിത്രം 2026 December 3 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ബ്രഹ്മാണ്ഡ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ വമ്പൻ പാൻ ഇന്ത്യ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ ഈ സംവിധായകനും നായകനും അതുപോലെ തന്നെ മൈത്രി മൂവീസ് ഒക്കെ ആദ്യമായിട്ടാണല്ലേ ഒന്നിക്കുന്നത് ഈ ഒരു ചിത്രത്തില്. എന്തായാലും ഈ ഒരു പുതിയ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ, എസ്പെഷ്യലി പ്രഭാസിന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരൊറ്റ സിനിമ, ആ ഒരു സിനിമ കൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രതീക്ഷയാണല്ലോ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു പ്രതീക്ഷകൾ ഒന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ഷനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. എന്നാവും നമ്മുടെ ഈ സീരീസ് സജഷൻ ഉള്ള ഒരു സമയമായിരിക്കാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന സീരീസ്. ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. 2021 റിലീസായ ഫൗണ്ടേഷൻ. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, മനുഷ്യ സംസ്കാരത്തെ രക്ഷിക്കാനുള്ള ഒരു ഭാവി സയൻസ് ഫിക്ഷൻ ആണ് കഥ. അതിൽ നോളജ് ആൻഡ് സയൻസ്, പവർ ഓഫ് പൊളിറ്റിക്സ്, ഡിസ്നി ആൻഡ് ഫ്രീ വിൽ, സർവൈവൽ ഓഫ് സിവിലൈസേഷൻ. ആൻഡ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടേഷൻ തന്നെയാണല്ലോ, ഒരു പുതിയ സംഘടനയെ രൂപീകരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. 2021 റിലീസായ ഫൗണ്ടേഷൻ അവൈലബിൾ ഓൺ ആപ്പിൾ TV. ആൻഡ് എന്തായാലും അടുത്തൊരു സീരീസിലേക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിരിക്കുകയാണ്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ഷനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഇനി അടുത്തതായിട്ട് നോക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈ ത്രില്ലർ ക്രൈം സീരീസ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഏതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 റിലീസായ സ്ലോ ഹോഴ്സസ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന പരാജയപ്പെട്ട ചാരന്മാരുടെ കഥ പറയുന്ന ഒരു മികച്ച സ്പൈ ത്രില്ലർ സീരീസ് ആണ്. ഇതിൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ടീം വർക്ക്, ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ഒക്കെയാണ് പറയുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ ഒരു ഏജൻസിന്റെ സ്റ്റോറീസ് ഒക്കെ, ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇതിൽ പറയുന്നത് എല്ലാവരും പരാജയപ്പെട്ടായി കരുതുന്നവര് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ ഗൂഢാലോചനകൾ അവർ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നറിയുമ്പോഴൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ. ഇതായാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. 2022 റിലീസായ സ്ലോ ഹോഴ്സസ് അവൈലബിൾ ഓൺ ആപ്പിൾ TV. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ പാടുകൾ ശേഷം കേട്ടുകൂട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള ആ പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന്

ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ സംസാരിച്ചിരുന്ന കത്തിയൊക്കെ വെച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് സമയം ദേ 4 മണി ആകറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം ആകാറായി. ഇനി നമ്മൾ കേട്ടുമുട്ടുന്നത് അടുത്ത മൺഡേ ആണല്ലേ, വീക്കെൻഡ്സ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് വീക്കെൻഡ്സ് പരിപാടീസ്? എല്ലാവരും അടിച്ചു പൊളിക്കാനുള്ള ഒരു പരിപാടിയാണോ, അല്ലെങ്കിൽ എപ്പോഴും പറയും പോലെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണോ? ഇത് തന്നെയാലും എന്റെ ലിസണേഴ്സിനോട് എപ്പോഴും പറയും പോലെ എനിക്കൊരു കാര്യമേ പറയാനായിട്ടുള്ളൂ. എന്താണ് നമ്മുടെ ആരോഗ്യം മുഖ്യം വികലയ്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അടിച്ചു പൊളിച്ച് നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ തുമ്മലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരുപാട് സമയമാണല്ലേ. കൂടെ പിറപ്പ് പോലെയാണ് ഇപ്പോൾ ഏതെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ ഈ മഴയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആസ്വദിക്കാനായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യവും അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നോക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, വീക്കെൻഡ്സ് ഒക്കെ അടിച്ചു പൊളിക്കുക. എന്തായാലും അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തേക്ക് തൽക്കാലം ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ദിരാജ് ചാരകി സൈനിങ് ഓഫ്.

key, D major. Time signature 2-4. BPM 76. Song

കറുത്ത കൊറ്റന്റെ കരിങ്കരലില് ഒരു മുളകിന്റെ ഇരുള് പിടിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞു തുള്ളണ്ട കടല് പിടിഞ്ഞ് പ്രേമ ചക്കര അരച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ നിന്ന് മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാനാണ് ആർജെ ഹെലീന. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി വായിച്ചു. ദ സ്റ്റോറി വാസ് ലൈക്ക് ദിസ്: ഒരു മനുഷ്യൻ കുറേ നാളുകളായിട്ട് ഒരു ഏണി കയറിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹി വാസ് വെരി ടയേർഡ്, പക്ഷേ എന്നാലും എല്ലാ ദിവസവും ആൾ മുമ്പോട്ട് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആൾ മനസ്സിലാക്കുന്നത് ഇത്ര നാൾ കയറിക്കൊണ്ടിരുന്ന ഏണി ശരിക്കും ചാരി വച്ചിരുന്നത് ഒരു തെറ്റായ മതിലായിരുന്നു എന്ന്. ശരിക്കും നമ്മൾ എങ്ങനെയാണല്ലോ, ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? സോ ഹിയേഴ്സ് ടുഡേസ് ക്വസ്റ്റ്യൻ ഫോർ ലാസ്റ്റ് ബെഞ്ച്: ഇസ് ബീങ് ബിസി ഇസ് സെയിം എസ് ബീങ് പ്രൊഡക്റ്റീവ്? അല്ലെങ്കിൽ നമ്മളും ശരിക്കും ഒരു തെറ്റായി ഏണി കയറിക്കൊണ്ടിരിക്കുകയാണോ? യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM ആൻഡ് കൂടെ ഞാനാണ് ആർ ജെ ഹെലീന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ഹെലീന. സോ ഈ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞപ്പോൾ ബീങ് ബിസി എന്നുള്ളതിനും ബീങ് പ്രൊഡക്റ്റീവ് എന്നുള്ളതിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എനിക്ക് കിട്ടിട്ടു. ബിസി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ബിസി എന്ന് പറയുന്നത്. സെയിം ടൈം പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആൾക്ക് ആദ്യമേ എവിടെ എത്തേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തിരുന്നതെങ്കിൽ ആൾക്ക് എത്തേണ്ട ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടേണ്ടത്. നമ്മളും പലപ്പോഴും എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യും, പക്ഷേ ശരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരെ. കഥകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ കഴിയുന്നില്ല. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർ ജെ ഹെലീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ഹെലീന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ സ്മോൾ തിങ്സ് റിയലി മാറ്റേഴ്സ് അല്ലേ. ലൈഫിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ വല്ലാതെ ടയേർഡായിരിക്കുന്ന ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ നമ്മളെ നോക്കി ചിരിച്ചാലോ, ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഷെഡ്യൂളിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തിയാലോ, സ്ഥിരം പോകുന്ന ബസ് മാറി കയറിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ച ഒരു ഫംഗ്ഷന് പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചാലോ, ശരിക്കും ഇത്തരത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ലൈഫിൽ പലപ്പോഴും കോർ മെമ്മറീസ് ആയിട്ട് മാറുന്നത്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. ഞാനാണ് കൂടെ ഹലീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാനാണ് ആർജെ ഹെലീന. എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാം. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്പീച്ച് കോമ്പറ്റീഷന് പോകുന്നത്. അവിടെ വെച്ച് കൂടെ എൻ്റെ ഫ്രണ്ട്സ് ആരുമില്ല. ആ സമയത്താണ് ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒപ്പോണൻ്റ് ആയിട്ട് വന്നിരുന്ന ഒരാളാണ് എനിക്ക് ടെൻഷനൊന്നും ആവണ്ട, പതിയെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നത്. ശരിക്കും അന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടായിരിക്കും എനിക്ക് 3rd prize ആ ഒരു കോമ്പറ്റീഷന് വാങ്ങിക്കാനായിട്ട് പറ്റിയത്. ഇതുപോലെ എൻ്റെ ലൈഫിൽ സ്ട്രേഞ്ചേഴ്സ് തരുന്ന ഒരു സ്മൈല് പോലും എന്നെ ആ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കും. ഈ ബാക്കിയുള്ളവരെയും ഹാപ്പി ആക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് അവർ തന്ന ആൻസേഴ്സ് ഇതിനേലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറച്ച് പാട്ടുകൾക്ക് ശേഷം ബാക്കി കഥകളും വിശേഷങ്ങളും ആവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാൻ ആർജെ ഹെലീന. കേട്ടറിന് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: കട കട കട കടോത്കജൻ പര പര പര പരാക്രമൻ. കട കട കട കടോത്കജൻ പര പര.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാനാണ് ആർജെ ഹെലീന. നിങ്ങൾക്ക് മലകൾ ഇഷ്ടമാണോ, മൗണ്ടൻസ്? ഒരാള് തന്റെ ഭാര്യയോടുള്ള ഇഷ്ടം കാരണം എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ബീഹാറിലെ ഗഹ്ലൌർ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ദശരഥ് മാഞ്ചി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ജീവിച്ചിരുന്നത്. ആളുടെ വില്ലേജും ടൗണും തമ്മിൽ ഒരു വലിയ മല കണക്ട് ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റൽസിലേക്കും ടൗണിലേക്കും അവർക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1959 അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഫുൽഗാനി ദേവിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റുന്നത്. എന്നാൽ കറക്റ്റ് ടൈമിന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ആളുടെ ഭാര്യനെ ആൾക്ക് നഷ്ടപ്പെടുകയാണ്. സ്വന്തം സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാതെ അത് മറികടക്കാൻ ആൾ എന്താ ചെയ്തതെന്ന് അറിയൂ? ഇനി ആർക്കും ഇത് ഈ ഒരു അവസ്ഥ വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ ചെയ്തത് എന്താന്ന് നിങ്ങൾക്കറിയാമോ? ബാക്കി കഥ കേൾക്കാൻ സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ് വിത്ത് മീ ആർ ജെ ഹെലീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർജെ ഹെലീന. അങ്ങനെ 1960 വെറും ഒരു ചുറ്റികയും മുളിയും മാത്രം കൊണ്ട് ആൾ ആ മല തുറക്കാനായിട്ട് തുടങ്ങാണ്. ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും കളിയാക്കുമ്പോഴും 22 ശേഷം 1982 ആള് ആളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് കണ്ടെത്തുകയാണ്. ആ മലയുടെ ഉള്ളിൽ കൂടെ ഒരു റോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ദശ്രന്ത് മാഞ്ചിയുടെ സ്റ്റോറിയാണ്. ഒരാൾക്ക് തൻ്റെ വൈഫിനോടുള്ള സ്നേഹവും അതേപോലെ തന്നെ പ്രയോറിറ്റിയും കാരണം എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ സൃഷ്ടിച്ചത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റീഡോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർ ജെ ഹെലീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 എഫ് എം. കേട്ടോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാനാണ് ആർ ജെ ഹെലീന. ദശരഥ് മാജിയുടെ സ്റ്റോറിയിൽ ഡിറ്റർമിനേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഒക്കെ റിസൾട്ടാണ് കിട്ടിയത്. എന്നാൽ നമ്മുടെ വേൾഡിൽ പലപ്പോഴും ഇതല്ലാതെയും പ്ലാൻഡ് അല്ലാതെയും അതേപോലെ തന്നെ ആക്സിഡൻ്റലായിട്ടും ഒരുപാട് കാര്യങ്ങൾ അത്ഭുതങ്ങളായിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് അത്ഭുതങ്ങളായി മാറിയിട്ടുള്ള അബദ്ധങ്ങളെ പറ്റി കേട്ടാലോ. പൊട്ടേറ്റോ ചിപ്സ് ഇഷ്ടമാണോ ഇഷ്ടമല്ലാത്തതായിട്ട് ആരാ ഉള്ളത്? ശരിക്കും പൊട്ടേറ്റോ ചിപ്സ് എങ്ങനെയാണ് വന്നതെന്നറിയോ? ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കസ്റ്റമർ വന്നപ്പോൾ ആൾ സ്ഥിരമായിട്ട് അവിടുത്തെ ഷെഫിനോട് കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണെന്ന് അങ്ങനെ ദേഷ്യം വന്ന ആ ഷെഫ് പിന്നീട് പേപ്പർ സ്ലൈസസ് പോലെ പൊട്ടറ്റോ സ്ലൈസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെയിലും ഫാൻസുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ വേൾഡിലേക്ക് വന്നു. അതാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന പൊട്ടറ്റോ ചിപ്സ്. യു ആർ ട്യൂൺ ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിന് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ഹെലീനയാണ് നിങ്ങളുടെ

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർജെ ഹെലീന. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ശരിക്കും ഒരു അബദ്ധത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റിന് ശേഷമാണ് ആൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കോമൺ പ്രൊഡക്റ്റ് ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്. അതേപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്കി നോട്ട്സ് ശരിക്കും സൂപ്പർ ഗ്ലൂ

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർജെ ഹെലീന. 1947 പെർസി സ്പോൺസർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് റഡാർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മെൽറ്റായി പോകുമെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്ന ഒരു ഐഡിയയുടെ സ്പാർക്ക് തന്നെ വരുന്നത്. ഇതേപോലെ 100 വർഷങ്ങൾക്ക് മുമ്പ് റൂത്ത് വോക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബേക്കർ, ഒരു സാധാരണ ബേക്കർ, താൻ കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ഓഫ് ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടു. അത് മെൽറ്റായി പോവും എന്ന് വിചാരിച്ച് നോർമൽ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആ ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടത്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഹെർ നോർമൽ കുക്കീസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ സ്നാക്കിലേക്ക് അത് വന്നു. കുറച്ച് പാട്ടുകൾക്ക് ശേഷം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർ ജെ ഹെലീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർജെ ഹെലീന. പുസ്തകങ്ങൾ വായിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പുസ്തകത്തിൻ്റെ കളക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു നിധി പോലെയാണ്. ഒരു നല്ല പുസ്തകം നമ്മുടെ ജീവിതത്തിന് മാറ്റിമറിക്കാൻ സാധിക്കും. ചില പുസ്തകങ്ങൾ അറിവ് നൽകുമ്പോൾ ചിലത് പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. ഓരോ പേജും ഒരു പുതിയ ചിന്തയും ഓരോ അധ്യായവും ഒരു പുതിയ പ്രചോദനവുമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ച് സമയം പുസ്തകം വായിക്കാനായി മാറ്റിവെക്കാം. ഒരു പുസ്തകം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയ മാറ്റത്തിന് തുടക്കമാകാം. അതുപോലെ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു പുസ്തകത്തിനെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കഥകളും വിശേഷങ്ങളും കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്, കൂടെ ഞാനാണ് ആർ ജെ ഹെലീന. കേട്ടറി

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. കൂടെ ഞാനാണ് ആർജെ ഹെലീന. എൻ്റെ ലൈഫിലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല കൊളീൻ ഹൂവറിൻ്റെ ഇതെൻസ് വിതേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇതൊരു റൊമാൻറ്റിക് സീരീസ് ആണ്. പക്ഷേ ലില്ലി ബ്ലൂം എന്ന് പറയുന്ന ഒരു ബ്രേവ് ഗേളിൻ്റെ സ്റ്റോറിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കര അബ്യൂസീവ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ലൊരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തനിക്കും ഇത്തരത്തിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വന്നുപെടുന്നത്. എന്നാൽ സാധാരണ പെൺകുട്ടികളെ പോലെ താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവൻ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ആ അമ്മ ബ്രേവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. ആള് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിച്ചു. ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും സിംഗിൾ മദറായിട്ട് ഇത്തരത്തിൽ താൻ അനുഭവിച്ച ഒരു കാര്യവും ആ കുട്ടിക്ക് വരരുതെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് ആള് ആളുടെ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ എപ്പോഴും അടിച്ചു നിൽക്കാറുണ്ട്. എന്നാൽ ഇതിൽ ലില്ലി ബ്ലൂം എടുത്ത ഈ ഒരു ഡിസിഷൻ ഇനിയുള്ള പെൺകുട്ടികൾക്ക് ഒരു വലിയ പ്രചോദനമായി മാറട്ടെ. ഒരു പക്ഷേ ഈ ലില്ലി ബ്ലൂം എടുത്ത ഈ ഒരു ഡിസിഷൻ ആവാം എൻ്റെ ലൈഫിലും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മസ്റ്റ് റീഡ് ബുക്കാണ് ഇറ്റ് വിതസ്. തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ് വിത്ത് മീ ആർ ജി ഹെലീന. കേട്ടറിന് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്, കൂടെ ഞാനാണ് ആർജെ ഹെലീന. അങ്ങനെ ഒരുപാട് കഥകളും വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ 3 മണിക്കൂറോടെ കഴിയാറായിരിക്കാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ കൃത്യം 10 മണി ആയിട്ടുണ്ട്. ഞാനും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അപ്പോ ഈ ഒരു രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഡ്രീംസ് കാണാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ മനസ്സറിഞ്ഞ് ആശംസിക്കുകയാണ്. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്നാണല്ലോ പറയാറ്. അപ്പോ കുറെ നല്ല ഡ്രീംസ് ഒക്കെ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. നിങ്ങൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർ ജെ ഹെലീന.